ഇരുപത്തിയഞ്ചായിരം ഒറ്റ കൺസൈറ്റും സുമായി സെവയും വിളിക്കാൻ ഓപ്പോളി റിസ എന്റെ കൺസൈറ്റും പ്രോഗ്രാം ഈ കറഹോ.